0: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായിരുന്നു പുറകില്.
1: ഇതിനാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടൻ ഇല്ലേ?
2: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
1: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
2: അടിപൊളി. ദിസ് ഈസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
1: ഞാൻ പിടിച്ചോ. 210-247-4265.
3: The Biryani Company, the real taste of Kerala cuisine. Vibe FM 104.6. Evide ella vibe aanu. Mixtape Mornings.

വൈബഫം 104.6. ഇപ്പൊ കേട്ട് വന്നൊരു പാട്ടുണ്ടല്ലോ, അത് ശരിക്കും ഒരു സെലിബ്രേഷൻ സോങ് ആയിട്ടാണ് നമുക്ക് പറയാം. കാരണം കുറച്ചധികം നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പാടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെലിബ്രേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് പരിപാടി ആവട്ടെ ഈ പാട്ട് അവിടെ ഉണ്ടല്ലേ. ദേ നമ്മളിപ്പോ കേട്ട് വന്നത് നമ്മുടെ സ്വന്തം ദിലീപേട്ടന്റെ രസികൻ എന്ന മൂവിയിലെ പാട്ടാണ് കേട്ട് വന്നത്. ഗിരീഷ് പുത്തൻചേരിയാണ് വരികൾ എഴുതിയിരിക്കുന്നത്, വിദ്യാസാഗർ ആണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്, പാടിയിരിക്കുന്നത് കല്യാണി മേനോനും ദിനേശും റോജി വർഗീസും സവിതയും ചേർന്നിട്ടാണ്. ശരിക്കും ഈ പാട്ടിന് കുറച്ചധികം ലേയേഴ്സ് ഉണ്ടല്ലേ. നമുക്കിങ്ങനെ ഹര ഹര ഹര ശങ്കര എന്ന് പാടുമ്പോ ഒരു ആ ഒരു മോഡുണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നാം കുന്നിയിൽ ഓടിയെത്തി എന്നുള്ള പോർഷൻ വരുമ്പോഴത്തേക്കും അത് വേറൊരു ഭയങ്കര കോമഡി സൈഡാണല്ലേ നമ്മളിപ്പോ ശരിക്കും സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. ആൾക്കാരൊക്കെ ഇതിന്റെ റീൽ ചെയ്യുമ്പോ ആ ഒന്നാം കുന്നിയിൽ ഓടിയെത്തി എന്ന് പറയുന്ന പോർഷൻ എത്തുമ്പോൾ ഉള്ള ഡാൻസിന്റെ സ്റ്റെപ്പുകൾ നമ്മളിതാ ഇതിങ്ങനെ കേൾക്കുമ്പോ അറിയാതെ ഓർമ്മ വന്നു പോകും, അറിയാതെ ഒരു ചിരിയും വന്നു പോകും അല്ലേ. ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നവർ പലരും മിക്കപ്പോഴും ദാ ഈ പാട്ടിന്റെ ഒരു റീലെങ്കിലും ചെയ്തിട്ടുള്ളവരായിരിക്കും അല്ലെ. കൂടെ ഞാൻ ടാനിയ, ദിസ് ഈസ് വൈബ് എഫ്എം 104.6. ഇവിടെ എല്ലാം വൈബാണ്. യെസ്, നമ്മൾ ഇനി അടുത്തത് കേൾക്കാൻ പോകുന്നത് മറ്റൊരു വൈബ് പാട്ട് തന്നെയാണ്. ആ പാട്ടിലേക്ക് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു എന്നെ പോലെ കുറച്ചധികം ഫാൻസ് ഈ പാട്ടിനുണ്ടെന്ന്. കാരണം ഡാൻസ് കൊണ്ടാവട്ടെ പാട്ട് കൊണ്ടാവട്ടെ ഈ പാട്ട് കുറച്ചധികം സൂപ്പർ ഹിറ്റ് ആണ്. അന്നും ഇന്നും ഇനി എന്നും എം ജി ശ്രീകുമാർ പാടി, എം ജി രാധാകൃഷ്ണൻ മ്യൂസിക് ചെയ്ത്, ഗിരീഷ് പുത്തൻചേരി വരികൾ എഴുതിയ പ്രജ എന്ന സിനിമയിലെ ഒരു സൂപ്പർ ഹിറ്റ് സോങ്, ഒരു സെലിബ്രേഷൻ സോങ്. ദാ പിടിച്ചു.

0: നേരായല്ലോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നേ.
1: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായിരുന്നു പുറകില്.
0: ഇതിനാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടൻ ഇല്ലേ?
1: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
0: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
1: അടിപൊളി. ദിസ് ഇസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
0: ഞാൻ പിടിച്ചു. 210-247-4265.
2: The Biryani Company, the real taste of Kerala cuisines. Vibe FM 104.6. Hey, ivide ella vibe aanu.

മലയാളത്തിലെ ചോക്ലേറ്റ് ഹീറോയുടെ എൻട്രിയിൽ നായകൻ ഒന്ന് കുലുങ്ങിപ്പോയ ഒന്ന് ഇൻസെക്യൂർ ആയിട്ട് നമ്മുടെ നായികയും വീട്ടുകാരെയും ഇംപ്രസ് ചെയ്യിക്കാൻ നോക്കിയൊരു പാട്ടല്ലേ. കല്യാണരാമൻ എന്ന സിനിമയിലെ ധീര സൂപ്പർ ഹിറ്റ് പാട്ടാണ് നമ്മൾ കേട്ടുവന്നത്. കൈതപ്പുറം സാർ വരികൾ എഴുതി, എം ജി ശ്രീകുമാറും നമ്മുടെ അഫ്സലക്കയും ഒരുമിച്ച് പാടിയ ഒരു സൂപ്പർ ഹിറ്റ് പാട്ട് അല്ലെ. എന്തായാലും ഈ പാട്ട് കേൾക്കുമ്പോ എനിക്ക് പെട്ടെന്ന് മറ്റേ ഡയലോഗ് ഓർമ്മ വരും കേട്ടോ. ഡാ ലവൻ പാടുന്നു, നീ പാടുപെടും. എന്തായാലും പാടുപെടാതെ അവസാനം എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് നായികയെ സ്വന്തമാക്കിയ കല്യാണരാമന്റെ പാട്ടാണ് നമ്മൾ കേട്ടു വന്നത്. കൂടെ ഞാൻ ടാനിയ, ദിസ് ഇസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ്. ഇനി അടുത്ത വൈബ് പാട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കിടുക്കാച്ചി ഐറ്റം ഉണ്ട് ഗായ്സ്. യെസ്, നമ്മുടെ മമ്മൂക്കയും ശ്രീനിവാസൻ സാറും കൂടി ഒരുമിച്ച് തകർത്ത് അഭിനയിച്ച, അത് മാത്രല്ല ഈ ഒരു പാട്ടുരംഗം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മത്സരം കാണാം, കോമഡി കാണാം, ഡാൻസ് കാണാം, നല്ല പാട്ട് കേൾക്കാം, എല്ലാം കൂടി മിക്സ്ഡപ്പ് ആയിട്ടുള്ള മേഘം എന്ന സിനിമയിലെ മാർഗഴിയെ മല്ലികയെ എന്ന പാട്ടാണ് ദേ നമ്മൾ അതാ ഒരുമിച്ച് കേൾക്കാൻ പോകുന്നത്. ആ ഓ ജി സ്റ്റെപ്സുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ചോ. കാറിലല്ല വീട്ടിലാ ഉള്ളതെങ്കിൽ ഒന്ന് ഡാൻസ് കളിക്കാൻ റെഡിയായി.

0: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായിരുന്നു പുറകില്.
1: ഇതിനാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടൻ ഇല്ലേ?
0: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
1: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
0: അടിപൊളി. ദിസ് ഇസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
1: ഞാൻ പിടിച്ചു. 0210-247-4265.
2: The Biryani Company, the real taste of Kerala cuisines. Vibe FM 104.6. Hey, ഇവിടെ എല്ലാം വൈബാണ്. Mixtape Mornings.
3: യെസ്, അങ്ങനെ പാട്ടൊക്കെ കേട്ട് ദേ നമ്മൾ ഇങ്ങനെ തിരിച്ചെത്തുമ്പോൾ കൂടെ ഞാൻ ടാനിയ. ദിസ് ഇസ് വൈബ് FM 104.6. ഇവിടെ എല്ലാം വൈബാണ്. ദാ ഇനി ഞാൻ പറയാൻ പോകുന്ന പാട്ടില്ലേ, ഇതെനിക്ക് മാത്രമുള്ള പ്രശ്നമാണോ എന്നറിയില്ല, ഞാൻ ഇത്രയും കാലം ഈ പാട്ട് തെറ്റിച്ചാണ് പാടിക്കൊണ്ടിരുന്നത്. ഈ അന്താക്ഷരിയൊക്കെ വരുമ്പോ ഞാൻ എപ്പോഴും ഈ പാട്ട് തെറ്റിച്ചാണ് കേട്ടോ പാടിക്കൊണ്ടിരുന്നത് എന്നുള്ള കാര്യം ഇപ്പോഴാണ് കേട്ടോ ഞാൻ തിരിച്ചറിയുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്കാണ് കേട്ടോ ഞാൻ തിരിച്ചറിയുന്നത്. ശരിക്കും ഈ പാട്ട് എനിക്ക് അത്ര വലിയ ഇഷ്ടമുണ്ടായിരുന്നു. കാരണം ഈ സ്കൂളിലൊക്കെ നമുക്ക് ഇരട്ട പേരൊക്കെ വീഴുന്നത് പോലെ എനിക്ക് വീണിട്ടുള്ള ഇരട്ട പാട്ടായിരുന്നു ദാ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. പറയുമ്പോ കുറച്ച് വിഷമമൊക്കെ ഉണ്ടെങ്കിലും പാട്ട് സൂപ്പർ ഹിറ്റ് ആയതുകൊണ്ടും പാട്ട് അടിപൊളിയായിരുന്നതുകൊണ്ടും എനിക്ക് നിങ്ങളെ കേൾപ്പിക്കാതിരിക്കാൻ ആവോ? ഏയ് പറ്റുമോ? എന്തായാലും മനസ്സില്ല, മനസ്സോടെയാണെങ്കിലും എന്റെ ഇരട്ട പാട്ട് ഞാനിവിടെ ടെലികാസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഈ അന്താക്ഷരയൊക്കെ ക്ലാസ്സിൽ കളിക്കുന്ന സമയത്ത് വായിൽ നിന്നുള്ള ഒരു അക്ഷരം കിട്ടിക്കഴിഞ്ഞാൽ എന്റെ ഓപ്പോസിറ്റ് ഗ്യാങ് ആവട്ടെ, ഇനി എന്റെ കൂടെയുള്ള ഗ്യാങ്ങുകളാവട്ടെ, അവർ തന്നെ ഈ പാട്ടാണ് പാടി എന്നെ തോൽപ്പിച്ചുകൊണ്ടിരുന്നത്. ഈ പാട്ട് കേൾക്കുമ്പോൾ മാത്രം ഞാൻ ഏതെങ്കിലും വഴി കൂടെ കൂടി പോകായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ സ്കൂളിലൊക്കെ ഏതെങ്കിലും കോറിഡോറിലൂടെ ഒക്കെ നടക്കുന്ന സമയത്ത് എവിടെന്നെങ്കിലുമൊക്കെ ഈ പാട്ട് കേൾക്കായിരുന്നു കേട്ടോ. ഇന്ന് എനിക്ക് ഈ ഒരു ദിവസം പറയാനുള്ളത് നിങ്ങൾ വാവച്ച് പാടിയിരുന്നത് തെറ്റാണ്. ദാറ്റ് ഈസ് നോട്ട് വാവാ മനോരഞ്ജനി, ഇറ്റ്സ് ആഹാ മനോരഞ്ജനി. പാട്ട് ഏതാണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലെ. ഇത്രയും കാലം ആൾക്കാര്, അതായത് ആൾക്കാർ മീൻസ് എന്റെ ഫ്രണ്ട്സ്, സ്കൂളിൽ വെച്ച് എനിക്ക് പാടിക്കൊണ്ടിരുന്നത് വ വ മനോരഞ്ജനി എന്നാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്, ഇറ്റ്സ് ആഹാ മനോരഞ്ജനി. അങ്ങനെ കേൾക്കുമ്പോ പിന്നെ ഉള്ളൊരു സുഖമുണ്ടല്ലേ. എനിക്കെന്തായാലും വലിയ സുഖമൊന്നും ഇല്ല, നമ്മുടെ ഇരട്ട പാട്ടാണല്ലോ, നമ്മൾ അധികം സപ്പോർട്ട് ചെയ്യാൻ പാടില്ലല്ലോ. എന്തായാലും നമ്മുടെ ലാലേട്ടിന്റെ ബട്ടർഫ്ലൈസ് എന്ന സിനിമയിൽ രവീന്ദ്രൻ മാഷ് സംഗീതം ചെയ്ത, മ്യൂസിക് ചെയ്ത എം ജി ശ്രീകുമാർ കൂടെ പാടിയ ആ പാട്ട് നമ്മൾക്ക് കേട്ടിട്ട് തിരിച്ചു വരാം.

0: Vibe FM 104.6. Hey, we're all vibe.
1: നേരായല്ലോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നേ.
2: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായില്ലേ പുറകിൽ.
1: ഇതിലാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടൻ ഇല്ലേ?
2: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
1: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
2: അടിപൊളി. ദിസ് ഇസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
1: ഞാൻ പിടിച്ചോ. 0210-247-4265.
0: The Biryani Company, the real taste of Kerala cuisine. Vibe FM 104.6. Hey, ivide ella vibe aanu. Mixtape Mornings.
3: അങ്ങനെ സോങ് ഡെഡിക്കേഷൻ സമയമായിരിക്കാണ്. കൂടെ ഞാൻ താനിയ. ദിസ് ഇസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ്. ഇത് വിത്ത് ലവ്. ഒരു പാട്ടിനുള്ള സമയമാണ്.
0: With RJ Tania.
4: Hey Tania, how are you doing? Hey Tania, hey, myself James and yeah, എന്റെ റൂട്ട്സ് ഒക്കെ അങ്ങ് ആലപ്പുഴയിലൊക്കെയാ. അപ്പം അന്ന് ആ ഒരു കാലത്തൊക്കെ എനിക്ക് ചെറിയ ഒരു ഒരു പ്രേമവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അയ്യാ, പിന്നീട് ഞങ്ങൾക്കത് പല കാരണങ്ങളാൽ അത് ഞങ്ങൾക്ക് അത് വർക്കായില്ല. ഞങ്ങൾ പിരിയേണ്ടി വന്നു. പക്ഷേ

എനിക്കറിയാം എന്നെ കുറിച്ചുള്ള ഓർമ്മ പുള്ളിക്കാരിയിലും പുള്ളിക്കാരിയെ കുറിച്ചുള്ള ഓർമ്മ എന്നിലും ഉണ്ടെന്നറിയാം. അപ്പോ ഞങ്ങൾക്ക് ഞാനിപ്പോ ഡെഡിക്കേറ്റ് ചെയ്യാം പുള്ളിക്കാരി, ചിലപ്പോൾ എന്റെ ശബ്ദം കേൾക്കുമ്പോൾ തിരിച്ചറിഞ്ഞാൽ അങ്ങനെ മതി, കാരണം പേര് ഞാൻ പറയുന്നില്ല. കാരണം എല്ലാവരും ലൈഫിന്റെ ഓരോ ടേണുകളിലാണല്ലോ ഉള്ളത്, അല്ലെ, ഓരോ കോണറിലാണുള്ളത്. അപ്പോ പക്ഷെ ഞങ്ങളെ ഭയങ്കര ഇങ്ങനെ ബൈൻഡ് ചെയ്ത് നിർത്തിയിരുന്ന, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സോങ് ഉണ്ടായിരുന്നു. അത് ഈ ഇത് താളവട്ടം എന്നൊരു സിനിമയുണ്ട്, അതിനകത്ത് ഒരു സോങ് ആണ്. കാരണം അത് വല്ലാതെ നമുക്ക് ഒരു നൊസ്റ്റാൾജി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സോങ് ആണ്, പൊൻവീണ എന്നൊക്കെ തുടങ്ങുന്ന സോങ്. അപ്പോ തനിയ അതൊന്ന് വെച്ചു തരുമോ? അത് ഐ ഹോപ്പ് ദാറ്റ് പേഴ്സൺ വിച്ച് ഐ ലവ് ദ മോസ്റ്റ് ഓൺ ദോസ് ഡേയ്സ് വിൽ ലിസൺ.